പ്രയാത് ശാന്ത് നമോ സർവാനേ സമസ്തനിധാനേ നമോ ദേവദേവേ അപേക്ഷയ ഭേവേ നമോ കാലകാലേ നമോ സർവാലേ നമോ സർവഗൗണേ നമോ സർവപൗണേ അനങ്കീയനാഥേന്ദ്ര സംഗീ പരമാത്തെ നമോ ഭാന ഭാനേ